0: യോ കാ ട്രഡീഷണൽ മനക്കൈ ബിൽമകൈടക്കമേ എവരിഡേ 5 AM കാ 6 PM ചിനാലിയോളങ്ങ റേഡിയോ
1: യോ ദോൾഗറിങ് ബൈക്ക് കലക നമ്പർ കാതോ അൾഗറ നുലുൻ ബോയങ്ങോ ഗാമനി കാതോ യോളങ്ങ റേഡിയോ ഓൺ 88.9 FM